കേട്ടവരെ, ഏന്തിന കരങ്ങളെ കൊടുക്കും കരങ്ങളായി മാറ്റിയവരെ, ഓ മക്കൾ നന്ദി ആണ്ടവരെ, നിങ്ങൾ അടയ്ക്കലമേ, നിങ്ങൾ ആദരവേ, ഉമക്ക് നന്ദി ആണ്ടവരെ. നല്ല കരങ്ങളെ തട്ടി, ആവിയിൽ നിറയുന്ന കരങ്ങളെ തട്ടി കർത്താവിന്റെ മഹിമയെ സ്തുതിക്കുമോ? രണ്ടത്തിന വിധങ്ങൾക്കാകെ, പാതുകാത്ത വിധങ്ങൾക്കാകെ, കൊണ്ടുവന്ന വിധങ്ങൾക്കാകെ കർത്താവിന്റെ നന്ദി സ്തുതിക്കുമോ? ഇതുവരെ കർത്താവ് നടത്തി വന്ന എല്ലാ വിധങ്ങൾക്കാകെ കരങ്ങളെ തട്ടി കർത്താവിന്റെ നന്ദി സ്തുതിക്കുമോ? നന്ദി ആണ്ടവരെ, നടത്തി വന്ന വിധങ്ങൾക്കാകെ, നടത്തിന പാതകൾക്കാകെ, ഓ കണ്ണീരോട് വിതയ്ച്ചതെ, ഗംഭീരമായി അറുക്ക ചെയ്തവർക്ക്, കുറവുകൾ ഇല്ലാമൽ നടത്തിയവർക്ക്, പിള്ളകളെ മറവാമൽ നടത്തിയ ദൈവനുക്ക് കൈകളെ തട്ടി നന്ദി. രണ്ട് കൈകളെ ഉയർത്തി, എല്ലാ കരങ്ങളും ഉയർത്തി ആണ്ടവരെ പാർത്തി ചൊല്ലുവോ?

വചനത്തെ കേട്ടവരെ, ഏന്തിന കരങ്ങളെ കൊടുക്കും കരങ്ങളായി മാറ്റിയവരെ, ഓ മക്കൾ നന്ദി ആണ്ടവരെ. ഞങ്ങൾ അടയ്ക്കലമേ, ഞങ്ങൾ ആദരവേ, ഉമക്ക് നന്ദി ആണ്ടവരെ. നല്ല കരങ്ങളെ തട്ടി, ആവിയിൽ നിറയുന്ന കരങ്ങളെ തട്ടി കർത്തർക്ക് മഹിമയെ ചെലുത്തുവോ. നടത്തിയ വിധങ്ങൾക്കാണ്, പാതുകാത്ത വിധങ്ങൾക്കാണ്, കൊണ്ടുവന്ന വിധങ്ങൾക്കാണ് കർത്തർക്ക് നന്ദി ചെലുത്തുവോ. ഇതുവരെ കർത്തർ നടത്തി വന്ന എല്ലാ വിധങ്ങൾക്കാണ് കരങ്ങളെ തട്ടി കർത്തർക്ക് നന്ദി ചെലുത്തുവോ. നന്ദി ആണ്ടവരെ, നടത്തി വന്ന വിധങ്ങൾക്കാണ്, നടത്തിയ പാതകൾക്കാണ്. ഓ കണ്ണീരോട് വിതയ്ക്കതേ, ഗംഭീരമായി അറുക്ക ചെയ്തവർക്ക്, കുറവുകൾ ഇല്ലാമൽ നടത്തിയവർക്ക്, പിള്ളകളെ മറവാമൽ നടത്തിയ ദൈവനുക്ക് കൈകളെ തട്ടി നന്ദി. അവിടെ രണ്ട് കൈകളെ ഉയർത്തി, എല്ലാ കരങ്ങളെ ഉയർത്തി ആണ്ടവരെ പാർത്തി ചൊല്ലുവോം.